0: ഹലോ
1: ഹലോ സാർ
0: നമസ്കാരം നമസ്കാരം യാരു
1: ബീനാ വസന്ത സാർ ബെംഗളൂരിന്ദ
0: ഓക്കെ മേഡം ഞാൻ ഹാഡ്ബേക്ക് തമ്മിൽ
1: പരിസര ദിനാചരണ ശുഭാശയങ്ങളു
0: തമ്മിൽ കൂട
1: ഏഴ് സുത്തിന കോട്ടിനല്ലി ഈ സൃഷ്ടി എന്ത ചെലുവിനാലയ സൗന്ദര്യദ ഈ നെലെ ദേവാലയ ഈ ഹാഡ്
0: ಓಕೆ ಧನ್ಯವಾದ ಕರೆ ಮಾಡಿದಕ್ಕೆ ನಿಮ್ಮ ಹಾಡು ಕೇಳೋಣ
1: ಧನ್ಯವಾದ ಸರ್
0: ಓಕೆ